0: ഇരുപത്തിരണ്ടിൽ ഈ വർഷം സ്ഥിരം പരിപ്പിച്ച് ഹയർ ശുപാർശയിൽ നിന്ന് കേൾക്കാൻ പ്രധാനമന്ത്രി സമൂഹം സമയമാണ് അനുരോധിച്ചു.
1: सूचना संग्रह अभ्यर्थी जो है पूर्व प्रयोग नक्शा तथा समिति कार्य निधि और